0: FM 104.6. Hey, but Ella Five on Take Off Thursday. Take Off Thursday. Take Off Thursday.
1: ഹായ് നമസ്കാരം. ദേ ഇന്ന് ടേക്ക് ഓഫ് തേഴ്സ്ഡേയുടെ സമയമായിരിക്കാണ്. ഇന്നത്തെ ഈ ഒരു വ്യാഴാഴ്ചയില്ലേ, നമുക്കൊരു പ്രണയ വ്യാഴാഴ്ചയാക്കിയാലോ, ഒരു റൊമാൻറ്റിക് റൈഡിലേക്ക് തന്നെ നമുക്കൊന്ന് പോയാലോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോഴേ ഇതാ ഇന്നത്തെ മോർണിംഗ്, എനിക്ക് തോന്നുന്നു കുറച്ചധികം റൊമാൻറ്റിക് ആയിട്ട്, കുറച്ചധികം ലവ് ട്രാക്കുകളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ ആദ്യത്തെ ട്രാക്ക് കേട്ടിട്ട് വരാം കേട്ടോ.

0: Takeoff Thursday. Takeoff Thursday. Takeoff Thursday with RJ Thania.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായി. പുറകില്
2: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
2: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
2: എന്നാ പിടിച്ചോ. 2102474265.
3: ദി ബിരിയാണി കമ്പനി, ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്യുസൈൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്.
0: Take off Thursday.
4: Take off Thursday.
0: Take off Thursday.
5: യെസ്, ടേക്ക് ഓഫ് തേഴ്സ്ഡേയുടെ സമയമാണ്. അപ്പോൾ ഇന്നൊരു ടേക്ക് ഓഫ് നമ്മൾ നടത്തുന്നത് ശരിക്കും ഒരു പ്രണയത്തിലേക്കാണ്. ലൈക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കാൻ പഠിപ്പിച്ചത് സിനിമകളും പാട്ടുകളും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മൂവി സീൻസിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സിറ്റുവേഷൻസും ഒക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ അങ്ങനെയുള്ള സിനിമകൾ തന്ന് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. കൂടെ ഞാൻ റാണിയ. This is Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. മിനിഞ്ഞാന്ന് ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ, ശരിക്കും നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച, പ്രണയത്തിന് പല പല അർത്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ഒരു സ്ത്രീയെ ദാ ഇങ്ങനെയും പ്രണയിക്കാം, അല്ലെങ്കിൽ പ്രണയത്തിന് ദാ ഇങ്ങനൊരു നിർവചനവും കൊടുക്കാം. എല്ലാ പ്രണയവും അത്ര ഈസി ഗോയിങ് അല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചില സൗന്ദര്യങ്ങളും ചില എന്താ പറഞ്ഞ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് നമ്മളെ സിനിമാ പ്രേമികളെ അല്ലെങ്കിൽ മനുഷ്യരെ ശരിക്കും തൊട്ടറിയിച്ച ഒരു വലിയ

ഈ ഡയറക്ടറിന്റെ ബർത്ത്ഡേ. യെസ്, ദ വൺ ആൻഡ് ഓൺലി മണിരത്നത്തിന്റെ മണി മണിയായിട്ടുള്ള രത്നത്തിന്റെ സിനിമകൾ നമുക്ക് തന്ന നമ്മുടെ സ്വന്തം ദ ഓ ജി റൊമാൻറ്റിക് മാൻ മണിരത്നത്തിന്റെ ബർത്ത്ഡേ ആണ്. അതായത് ഈ വീക്ക് തൊട്ട് ഈ വീക്ക് മൊത്തം എന്തായാലും മണിരത്നത്തിന്റെ സിനിമകളും പാട്ടുകളും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ.

0: കുറെ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി, കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Take off Thursday.

അതെ, ഈ പറയുന്ന എല്ലാ സാധനത്തിലും പ്രണയമുണ്ടല്ലേ. കാറ്റിലും മഴയിലും ട്രെയിനിലും ഈവൻ നിശബ്ദതയിൽ പോലും പ്രണയമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്ന കഥാകാരനാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ് ശരിക്കും മണിരത്നം എന്ന് പറയുന്ന ലെജൻഡ്. കൂടുതൽ ഇവിടെ എല്ലാം വൈബാണ്. കാലം മാറിയിട്ടും പ്രണയത്തിന്റെ ഭാഷ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ മണിരത്നം എന്ന ആളുടെ അല്ലെങ്കിൽ മണിരത്നം പറഞ്ഞ കഥകളുടെ ഒരു സ്വാധീനം കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സിനിമയുടെ ഓരോ തിരശീലയും ഓരോരോ കവിതയാക്കി മാറ്റിയ ഒരു ഒരു മാസ്റ്റർ പീസ് സംവിധായകനാണ് നമ്മുടെ മണിരത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമ കാണുന്നവർക്ക് അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല കേട്ടോ, ശരിക്കും ഒരു വികാരമാണ്, ഒരു ഓർമ്മയാണ്. അദ്ദേഹം തന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ നമ്മളിപ്പോ റോജയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ബോംബെയിലേക്ക് നോക്കുകയാണെങ്കിൽ, ദിൽസയാവട്ടെ, അതാ നമ്മുടെ ഓക്കെ കൺമണി ആവട്ടെ, ഏത് സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രണയങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്. ഈവൻ ഹീറോയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വെറുതെ പൈങ്കിളി അടിച്ച് നടക്കുന്ന ഹീറോയിൻസ് അല്ല കേട്ടോ നമ്മുടെ മണിരത്നം പോർട്രേ ചെയ്തിട്ടുള്ളത്. ആ ഹീറോയിൻസിനൊക്കെ ഒരുപാട് ധൈര്യവും ഒരുപാട് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും ഡ്രീംസും വ്യക്തിത്വവും എല്ലാം ഉള്ള വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കുറെ ഹീറോയിൻസിനാണ് ശരിക്കും നമ്മുടെ മണിരത്നം പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ദാ ഈ ഒരു ദിവസം മണിരത്നത്തിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദാ ഈ ഒരു പാട്ടിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള വേറൊരു സോങ് ഇല്ലാന്ന്.

0: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്.
1: നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ,
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: എന്നാ പിടിച്ചോ, 0210-247-4265.
0: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday. Take off Thursday. Take off Thursday.
3: പ്രളയാതുരമായിട്ടുള്ള എനിക്കാണെങ്കിൽ എന്തോ എന്നെ പറയാ, ശരിക്കും ഒരു വാലന്റൈൻസ് ഡേ വീക്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. മണിരത്നത്തിന്റെ സിനിമകളെ പറ്റിയിട്ടും ബർത്ത്ഡേ പറ്റിയിട്ടും

0: എല്ലാം നമ്മൾ സംസാരിച്ചാലേ അങ്ങനെ വളരെ പ്രണയാധുരമായ ഒരു ടേക്ക് ഓഫ് തേഴ്സ്ഡേയിൽ ശരിക്കും ടേക്ക് ഓഫ് ആയി നിൽക്കുകയാണോ? എന്തായാലും ദാ ഇന്നത്തെ ദിവസം നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു, പല ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടു, എ ആർ റഹ്മാന്റെ കുറെ സൂപ്പർ ഹിറ്റ്സ് കേട്ടു. എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളും പാട്ടുകളും കഥകളും ഒക്കെ തിങ്കളാഴ്ച രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ കലക്കൻ റീചാർജിൽ നമുക്ക് ഫുൾ ഓൺ പവറിൽ കേൾക്കാം കേട്ടോ. അതുവരെ ടാറ്റാ ബൈ ബൈ. കൂടെ ഞാൻ ടാറിയ. This is Vibe from 104.6. Every day, ellam vibe aanu.
1: Hey, andavare, andi manase. Hey, thai piranne, kodi paranne. Hey, andavare, andi manase. Hey, thai piranne, kodi paranne. Mariyappa, hey, tera ilukku. Ennachi mutte, hey, mattalangotte.